വിടുന്നവരെ സൂത്രം, വിണ്ണം പക്കളക്കിരുത്തുന്നവരെ സൂത്രം, തകപ്പനായ ദേവനെ താഴെപ്പോൾ മാർഗോടിയവരെ നമുക്ക് സൂത്രമയ്യ, തന്റെ പോലെ തൂക്കി സുഖത്തവരെ സൂത്രമയ്യ, കൃപയാളരെ നമുക്ക് സൂത്രമയ്യ, ഇരക്കമുള്ള ദൈവമേ നമുക്ക് സൂത്രം, മന്നിക്കുന്ന ദേവനെ നമുക്ക് സൂത്രം, മഹാബലിയവരെ നമുക്ക് സൂത്രം, മഹാബലമുള്ളവരെ നമുക്ക് സൂത്രം, മഹാദേവനെ നമുക്ക് സൂത്രം, ആണ്ടവനായ ദേവനെ ദേവനെ നമുക്ക് സൂത്രം, സൂത്രം സൂത്രം സൂത്രം സൂത്രം സൂത്രം സൂത്രം സൂത്രം, അത്ഭുതമാനവരെ ഹല്ലേലൂയ, അടയാളങ്ങളിനാലും അത്ഭുതങ്ങളിനാലും ഉമ്മുടെ വാർത്തയെ ഉറുതിപ്പെടുത്തുകയേ നമുക്ക് സൂത്രമയ്യ, വാനം ഉമ്മുടെ സിംഹാസനം, ഭൂമി ഉമ്മുടെ പാദസ്ഥലം, ആണ്ടവരെ പണിന്ത്